0: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.
1: You got something happening in the arts, entertainment or event world? Then KickArts would love to chat about it. Email us at info@kickarts.org.nz. KickArts, Aotearoa's one-stop shop for all things art, entertainment, theatre, events, books and more. Join us as we chat with fabulous guests, mixed with great Kiwi music and lots of laughs. KickArts, every Sunday 8 p.m. here at Planet FM.

0: വീട് വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്. ഓ, ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിന്റെ അടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകൾ ഉണ്ടെന്നോ? അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണോ? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വി നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ എൻസ് മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എൻസ് മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം എൻസ് മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
2: You are listening to Vibe FM.
0: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
3: ഫ്രിഡ്ജ് ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈഫ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
3: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്. കോൺടാക്ട് 021-800-893. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബാണ്.

മാണിക്ക് ഈ പാട്ടുണ്ടല്ലോ ശരിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം മാണിക്കക്കല്ല് എന്നുള്ള മൂവി തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയാണ്. രാജവേട്ടന്റെ ഒരു പ്രത്യേക ജോണറിലുള്ള വളരെ സട്ടിൽ ആയിട്ടുള്ള അഭിനയം, ഇതേപോലെ ഒരു മാഷിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷെ ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തു എന്ന വെളിപ്പേരുള്ള നമ്മുടെ സ്വന്തം സവർദാ സുനിലിന്റെ ക്യാരക്ടറാണ്. അതിൽ ഈ പാട്ട് ചെമ്പരത്തി കമ്പലിട്ടു എന്നുള്ള പാട്ട് ഇതാ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ആൻഡ് ആ പാട്ടാണ് ദൈ നമ്മളിപ്പോ ഒരുമിച്ച് കേട്ട് വന്നത്. കൂടെ ഞാൻ ടോണിയോ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിന്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ അഭിനയിക്കുന്ന ഒരു കലാകാരിയാണ് സമൃദ്ധ സുനിൽ എന്ന് പറയുമ്പോൾ. സിനിമകൾ എടുത്ത് നോക്കുക

ആണെങ്കിൽ തന്നെ വളരെ നാട്ടിൻ പുറത്തിലുള്ള സിനിമാ കഥകൾ നമ്മളോട് വളരെ കൺവീൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പല ക്യാരക്ടേഴ്സും വളരെ കൺവീൻസിംഗ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള വളരെ മലയാള തനിമ ഉള്ള ഒരു കുട്ടിയാണല്ലേ. കുട്ടി എന്നൊക്കെ പറയുമ്പോ അയ്യോ ചേച്ചിയാണ്. ഇപ്പൊ ഈ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണല്ലോ സമൃദ സുനിൽ എന്നുള്ള നായിക വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നത്. അത് എത്തുന്നത് ഷഹീദ് അർഫാത് എന്ന സംവിധായകന്റെ പുതിയ സിനിമയിലൂടെയാണ്. ഇടുക്കി പശ്ചാത്തലത്തിൽ തന്നെയാണ് തോന്നുന്നു കേട്ടോ സിനിമ വരുന്നത്. കാരണം കുറ്റിക്കാനം ഒക്കെയാണ് ഇപ്പോ, കുറ്റിക്കാനം, ശാന്തൻപാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഓണിന്റെ ഒക്കെ കുറെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ദേ നമ്മൾ അടുത്തത് ഇനി കേൾക്കാൻ പോകുന്നത് രസികൻ എന്ന സിനിമയിൽ തൊട്ടുരുമി ഇരിക്കാൻ കൊതിയായി, എന്നെ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി എന്നുള്ള പാട്ടാണ് കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോ ശരിക്കും നമ്മുടെ സമൃദ സുനിലിന്റെ ഇപ്പോഴത്തെ കോലവും അന്നത്തെ കോലവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസസ് ഒക്കെ തോന്നും. എന്നാലും ദേ രസികനിലെ വളരെ രസകരമായ ട്രാക്ക് നമുക്ക് ഒരുമിച്ച് കേട്ട് ദേ തിരിച്ചു വരാം.

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, we're the L-Lounge.

ഞാനൊരു ഓർമ്മയുടെ യാത്രയിൽ പോയി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ കേട്ടോ. കാരണം ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ കുറെ അധികം കേട്ടിട്ടുള്ള പാട്ടാണ് കേട്ടോ. റോബിൻ ഹുഡ് എന്ന സിനിമയിൽ പ്രിയനു മാത്രം ഞാൻ എന്ന സമൃദ്ധ സുനിയിൽ അഭിനയിച്ച പാട്ടാണ് ദേ നമ്മൾ കേട്ടു വന്നത്. ഇവിടെ എല്ലാം വൈബാണ്. സമൃദ്ധ സുനിൽ ശരിക്കും ഒരു ട്രെൻഡിങ് നായികയായിരുന്നു എന്ന് കൂടി പറയാൻ പറ്റും. കാരണം ഒരുപാട് അധികം സിനിമകൾ പറയാനില്ലെങ്കിലും അഭിനയിച്ച സിനിമകളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളായിരുന്നു, ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അവരുടെ ചിരിയും പല്ലും അതേപോലെ ഹെയറും ആണ്. അപ്പൊ എനിക്ക് ലോങ് ഹെയർ ആണ്. അപ്പൊ ഞാൻ ആ സമയത്ത് അന്ന് തന്നെ ചെന്നിട്ട് ഇങ്ങനെ പറയും, സമൃദ്ധ സുനിലിന്റെ മുടി കട്ട് ചെയ്യുന്നത് പോലെ കട്ടണേന്ന് പറയും. അവസാനം എല്ലാരോടും പറഞ്ഞു പറഞ്ഞ് അവസാനം സമൃദ്ധ കട്ട് എന്നൊരു ഹെയർ സ്റ്റൈല് തന്നെ നാട്ടിൻ പുറങ്ങളിൽ വളരെ ഹിറ്റായിരുന്നു കേട്ടോ. എല്ലാരും ലോങ് ഹെയർ ഉള്ള ആൾക്കാരൊക്കെ പോയി സമൃദ്ധ കട്ട് ചെയ്യണേ എന്ന് പറയുന്നൊരു ട്രെൻഡും ഒരു കാലത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഇടമ്പല്ലുണ്ടല്ലോ, എനിക്ക് വാനറേ ഇടമ്പലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് രണ്ട് കോമ്പല്ലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ കോമ്പല് എപ്പോഴും എടുത്ത് പുറത്തിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നത് കൊണ്ട് സ്കൂളിൽ നിന്ന് തന്നെ പി ടി എ മീറ്റിങ്ങിന് ടീച്ചേഴ്സ് അച്ഛനും അമ്മയും വന്നപ്പോ പറയും, എന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി ആ പല്ലെടുത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വളർന്നു വലുതായപ്പോ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഓ ആ പല്ല് എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ സമൃദ്ധ സുനിലിന്റെ പല്ല് പോലെ അതേ കോമ്പല് പോലെ എന്നൊക്കെ പറയായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് സമൃദ്ധ സുനിലിന്റെ ലുക്കിന്റെ ഇത് പോയെന്നൊക്കെ ഞാൻ ഇങ്ങനെ തമാശക്ക് പറയാറുണ്ട് കേട്ടോ. എന്തായാലും സമൃദ്ധ സുനിലിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദേ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പാട്ട് കേട്ടതേ തിരിച്ചു വരാട്ടോ.

0: talk about the culture, we play it.
1: Vibe FM 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്.

0: മധു അല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിഭാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
1: അപ്പോൾ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
0: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫെ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: ഫോർ പ്രീ ബുക്കിംഗ് കോൾ 0275228838.
0: സലിം ഹസൻസ് കിങ്സ് പാർക്ക്, 35 ഹോബ്സൺ സ്ട്രീറ്റ്, ഓക്ലൻഡ് CBD. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
3: ഫിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും 2 ആഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
3: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. മിക്സ്ടേപ്പ് മോർണിംഗ്സ്.
4: അങ്ങനെ ദി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റിനായിട്ടുള്ള സമയം ദി എത്തിയിരിക്കുകയാണ്. യെസ്, വിത്ത് ലവ്, ഒരു പാട്ടിനുള്ള സമയം എത്തിയിരിക്കുകയാണ് കേട്ടോ. കൂടെ ഞാൻ ടോണിയാ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. സോ ദി ഇതുവരെ നിങ്ങൾ നമുക്ക് പാട്ടുകളൊക്കെ എങ്ങനെയാണ് പറഞ്ഞു തന്നോണ്ടിരുന്നത്, യെസ് നമുക്ക് വേണ്ടി മെസ്സേജ് അയച്ചിട്ട് പറയുകയായിരുന്നു അല്ലെ. സോ ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു വൈബ് എഫ് എം എന്തുകൊണ്ട് നിങ്ങളോട് നേരിട്ട് സംസാരിച്ചുകൂടാന്ന്. സോ വി ആർ പ്ലാനിങ് ആൻഡ് നമ്മൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് എന്ന് പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് സംസാരിക്കാവുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒരു കോളിലൂടെ കൺവേ ചെയ്യാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സർപ്രൈസ് കോളിലൂടെ കൺവേ ചെയ്യാമെന്നുള്ള രീതിയിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുവരെ അത് സെറ്റായി കഴിയുമ്പോൾ ഞാൻ നമ്മുടെ റേഡിയോയിലൂടെയും പറയാം, അതല്ലാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും എല്ലാവരെയും കൃത്യമായി അതിൻ്റെ വിവരങ്ങളും ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളതൊന്ന് സെറ്റ് ആവട്ടെ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യം മാത്രം ചെയ്താൽ മതി. ദേ നേരെ പോവാ, എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് എടുക്കുക, അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് നമുക്ക് മെസ്സേജ് ചെയ്യുക. ആർക്കാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്നും കൂടി പറയുക. സോ ആ പാട്ട് ആർക്കാണോ ഡെഡിക്കേഷൻ, അയാളുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മളിതാ നമ്മുടെ വൈബ് എഫ് എം ത്രൂ നമ്മൾ ഓൺ എയർ എയർ ചെയ്യുന്നതായിരിക്കും.

0: വീട് വാങ്ങാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർഡ് വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകൾ ഉണ്ടെന്നോ, അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ ആണ്, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞു.

0: ആയിരിക്കും.
1: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
0: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
1: വൈബ് FM 104.6.